നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപ്പമാ ഊവോ നൊമെരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർദ്ധ.

നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാണ്ണീ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാണ്ണീ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നുമരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദവാണ്.